0: ഇപ്പം ഗരിയക്കം അളുകൾ മിന്നെ ബയാം ഖുദ്ദിവുമ ഖലേഗ് ഫാനുഗ വെരി റസ്കലാങ് ഹദ്രത്ത് ദന്നവാ ദിവാഷെ എഹനീ ഹമകശ്വറും തിയ സിഫ കുറവാ ഗരി അളുകൾ മിന്നം ഒളിച്ചേ അള്ളോഹ് ഇരാദ കുറവിയ ഹമകശ്വറും തിമമ്മം വാഹുഷി ഏകമ തെദ്മഗു ലിബ്ഗം വാ ബയോക്കം ഗെ
1: ദിവേഹ്യഫം ദിവേഹിനായകു നോദിയ ഏകം മെഗാഹെർട്സ്.